0: ഇടിയുഞ്ഞു ഓ റേഡിയോ ഇടിയുഞ്ഞു ഓ റേഡിയോ
1: Take me a DK, better me a pocket, take me away.